0: തിമമ്മിങ് മറുവ വെയ്യശായി കഷിതകക വെജ്ജഹിന്ദു ഹമകശവരും തിമമ്മെന്നി അലും തിരുമക ഫൊനുവാന ഭയകുഹയ്യെ
1: അവ ആബാഉന അദി
0: തിമമ്മെങ്കെ ഈശ്വദിയ ഖാബഫെയ്യെ

0: ഉരങ്കെ തെരേം ബുനാ മീഹക്കു ബുനാനത്തെ ഹമകശവറും തിമന്നായം എക്വരിയക്കു വി
1: യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ
0: എക്വരിയാ ബുന ഉളിത്തെ ഹമകശവറും തിബാവനീ ഖിയാമ ദ്വസന്നാനേകം തെദുകുരാ മീഹുങ്കെ തെരേം ഹിയേ.